പൂജ്യ റമുക്കണ് സിദ്ധാർത്ഥ ഇംപാറാണ് വിസേൻ രചനാക്കാനുള്ളത് ഗീതയെ ശൃംഗാലോവാദ സൂത്രയെ പിന്നെ പറഞ്ഞു അപ്പി ഹമ്പക്കർക്ക്.